0: വിളിക്കണേട്ടാ വിളിക്കണ ഞാൻ. I was calling for a permanent cabinet. Question, permanent cabinet, you can transfer south.
1: Permanent 300 return south.